ta lọrọ jọ n se bi ija laarin yin te fe ki a mo ka gbegbe se lori e e ma fi dola ja mo laaro ibai bai 09062 dometa 949